ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും. നൂതി എക്കം മെഗാഹെർട്സ് ദിവ എഫ് എം ഗെ ഹുന്തിരിന വരം ഉഫാവരി വകുത്ത് കൊളക്കം എതുമു ഓഡിയോ വാഹകയാക്കു മി ബദ്ദ കൊല്ലി ഐഷത് സൈന. ഓഡിയോ വാഹക മി സിൻസിലാഗ അളുഗൊണ്ണ മെ മിഹാർ മി ഗെനസ് തെമു അണ്ണനി ഹുരിമെ തിയഹ്യാലുഗ മി ഹഫ്താഗ മി ഗെനസ് തെനി മി വാഹകയാഗെ അവ്വണ ബൈ മി വാഹക ഹദ്യ കൊഫാവണി മുതഹർ ഇബ്രാഹിം മുത സമു സീനു ഹിതദു വാഹക ഹുഷാളാദേണി ആഷിത അബ്ദുൽ കരീം. ഹുരിമെ തിയഹ്യാലുഗ

ഫൊത്തുഗ അഹുൽവരിംഗ് തെരേം വ്യസ് അതി മുഷ്രിക്കുംഗ് തെരേം വ്യസ് ഖാഫിർ വെജ് മീസക്കും ത്യബാ മീഹുങ്ക് വെരി റസ്കലാങ്ക് ഹദ്രത്തും ത്യബാ മീഹുങ്ക് മച്ചങ് എവ്യസ് ഹെവേ ബാവാ ലിവുമഖൻ നേദിത് എക്കമക്കു അള്ളാഹുഗ് റഹ്മങ് എക്കലാങ്ക് ഇരാദ കുറവ് മീഹക ഖാസ കുറവത് അള്ളാഹി ബൊടുവെഗംവാ ഫവുലു അന്തകംഗ് വെരി റസ്കലാങ്കേ.